0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ AKC നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാറിനെറ്റ് കച്ചേരി കേൾക്കാം. വാദാഭി ഗണപതിം എന്നാരംഭിക്കുന്നു രാഗം. ഹംസധ്വനി, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a clarinet recital by AKC Nadarajan. He begins his recital with a composition of Muthuswami Dikshitar, Vathapi Ganapati, in the rag Hamsadhwani, set to Adithar.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വാദാബി ഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു വാദാബി ഗണപതിം ഇൻ ദ റാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി പക്കല നിലപടി എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പക്കല നിലപടി. ഇൻ ദ റാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച പക്കല നിലപടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പത്താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പക്കല നിലപടി ഇൻ ദ റാഗ് ഖരഹരപ്രിയ സെറ്റ് ടു മിശ്രചാപ്താൾ.
0: ഇനി ശ്രീ വല്ലിദേവസേനാപദേ എന്നാരംഭിക്കുന്നു. രാഗം നടഭൈരവി, ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീവല്ലി ദേവസേനാപതേ ഇന്ദ രാഗ് നടഭൈരവി സെറ്റു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച ശ്രീ വല്ലി ദേവസേനാപദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാഥ ഭൈരവി, ആദ്യ താളം.
1: യു വേർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീ വല്ലി ദേവസേനാപദേ, ഇന്ദ രാഗ് നാഥ ഭൈരവി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി രാമ നീവേ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാരായണി, ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമ നീവേ, ഇന്ദ രാഗ് നാരായണി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രാമനീവേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാരായണി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമനീവേ ഇൻ ദ രാഗ് നാരായണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AKC നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാർനെറ്റ് കച്ചേരി. ഇനി ബേഗടരാഗത്തിൽ നീ പദ പങ്കജമുലു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ക്ലാരിനെറ്റ് റിസൈറ്റൽ ബൈ AKC നടരാജൻ. Continuing his clarinet recital, he will now present a composition of Saint Tyagaraja, Nee Pada Pangajamulu, in the rag Begada, set to Adithaal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നീ പദ പങ്കജമുലു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ പദ പങ്കജമുലു ഇൻ ദ റാഗ് ബേഗട സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി തോടി രാഗത്തിൽ തിരുമകളെ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം എം വി അരുണാചലം കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ റാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: തിരുമകളെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം എം വി അരുണാചലം കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ റാഗ് തോടി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഭാവയാമി എന്നാരംഭിക്കുന്ന രാമായണ രാഗമാലിക കേൾക്കാം. രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: എ കെ സി നടരാജൻ കൺക്ലൂഡ്സ് ഹിസ് ക്ലാരിനെറ്റ് റിസൈറ്റൽ വിത്ത് എ രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റ് ടു രൂപക് താൾ.

0: ഭാവയാമി എന്നാരംഭിച്ച രാമായണ രാഗമാലികയാണ് കേട്ടത്. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ കെ സി നടരാജൻ അവതരിപ്പിച്ച ക്ലാർനെറ്റ് കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു എ ക്ലാർനെറ്റ് റിസൈറ്റൽ ബൈ എ കെ സി നടരാജൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ
0: ആകാശവാണി
1: തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി.

0: ഹംസധ്വനി രാഗത്തിൽ കലൈനിറൈ ഗണപതി എന്ന രാമലിംഗ സ്വാമികൾ കൃതിയാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് രാമലിംഗ സ്വാമികൾ കലൈനിറൈ ഗണപതി എന്ന രാഗം ഹംസധ്വനി സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. സാദരമവ എന്നാരംഭിക്കുന്നു ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Maharaja Swati Thirunal, Sadaramava, in the ragam Saraswati, set to Adithalam.

0: സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാദരം അവ എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സാദരമവ. എന്ത് രാഗം? സരസ്വതി, സെറ്റ് ടു ആദിതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായക റാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. അടുത്തതായി യദുകുല കാമ്പൂജി രാഗത്തിൽ സുബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic vocal recital by Shirkari S. Govindarajan. He is accompanied on the violin by B. Shashikumar, on the mridangam by T. V. Gopalakrishnan, on the ghatam by T. H. Vinayagaram, and on the morising by Madras R. V. Pakkiriswamy. Now listen to the composition of Subbaraya Shastri, Parthasarathi. Indiragam, Yedukula Kamboji, sets to Adithalam.

0: യദുകുല കാമ്പോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതിയാണ് കേട്ടത് ആദ്യതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി പാർത്ഥസാരഥി. എന്ത് രാഗം? യദുകുല കാമ്പോജി, സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: ഷീർകാഴി എസ് ഗോവിന്ദരാജൻ കൺക്ലൂഡ്സ് ഹിസ് വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദ്വരഗുണ. എന്ത് രാഗം? ബിലഹരി, സെറ്റ് ടു ആദിതാളം.

0: ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദ്വരഗുണ. എന്ത് രാഗം? ബിലഹരി. സെറ്റ് ടു ആദിതാളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ. മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഖടം ശ്രീ ടി എച്ച് വിനായകറാം. മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർക്കാഴി എസ് ഗോവിന്ദരാജൻ. അക്കോമ്പനിയിങ് ആർട്ടിസ്റ്റ് വർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം, ടി എച്ച് വിനായകറാം ഓൺ ദ ഘട്ടം, ആൻഡ് മദ്രാസ് ആർ വി പക്കിരിസ്വാമി ഓൺ ദ മോർസിംഗ്.
2: This program is brought to you by Akashwani Tiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

ഇനി പാലിഞ്ചു കാമാക്ഷി, ശ്യാമാശാസ്ത്രി സാഹിത്യം, രാഗം മധ്യമാവത്തി, ആദിതാളം. ലിസൺ നൗ ടു പാലിഞ്ചു കാമാക്ഷി, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി, ഇൻ രാഗ് മധ്യമാവത്തി, സെറ്റു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒക്കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒകെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒകെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധിവിനായകം, മോഹന കല്യാണി രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധിവിനായകം ഇൻ മോഹന കല്യാണി രാഗം, കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ, ആദിത്താളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിത്താളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിത്താള ആൻഡ് കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.